മാപ്പിയോ തൊ പൊത്തേ വിശോടെ തൊക്ക് ഇസ് നു മൈ ബഹുത് ചംഗി തരഹ ജാണദ ഇസ് ചീസ് നു ലിഖ കേ ജാ ഗാ കേ ബയാൻ നീ കർ സക്ദാ ഇഹ് സിർഫ് മഹ്സൂസ് ഹീ ഹോ സക്തീ ഹൈ ഇഹ് ഉനു പതാ ജീദ നാൽ ഹോഈ ഹൈ ദുഃഖ ബഹുത് ഗല്ലാ ദാ പർ ഉനാ ചോ സബ് തോ വട്ടാ ദുഃഖ ഹൈ കേ ഹുൺ മൈ ബോൽ രിയാ പർ ഓ നീ ബോൽദാ